പോലെ നഗാനമു അന്റും ഗുരുനാവല്ലിയ അബുയാശി അൽബുഷ്ടമംഗാംഗമകോ ഈയനകു ബർറുഷു ഭവാനൂ നനകാനമു ഓ യൂഷുഫു നകമശേയമ്മകു അല്ലാഹു തആല ശിയഗന്ന ബിയ അപാപനു കൈറോ കിരിപ മൈനു അഞ്ചറിങ്ങാ ശെമ്മിയ മിങ്കകു കെല്ലായിക്കോ മാങ്ങി